0: ദിവ്യ എഫ് എം ദിവ്യ നായക്.
1: Nur die Ecke Megahertz, die wir hier finden.

0: സുബ്ഹാനല്ലാഹ് മഷന്നു തക്ക സുബ്ഹാനല്ലാഹ് മഷന്നു തക്ക
1: രാജേന്ദ്രനാണ്.

എവരെങ്ങി അമില്ല ഹസദ വരുവെങ്കിൽ ത്യബാമീഹും ഈമാവും അഫഹും അലും അമ്പുര ഖാഫിറുകമ റുജൂഅ കുറവേന നമയേ ഹിതാ എഖമങ് എദുനുവേ ഫഹ എവരെന്നാ മെതുഗാ

0: എഫും ദിവൈ എഫ് എം ദിവൈ നായകും.
1: നൂറ് എക്കെ മെഗാഹെർട്സ് ദിവൈ എഫ് എം. ഗസ്റ്റ് ആർ ജെ.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും നൂതി എക്കം മെഗാഹെർട്സ് ദിവ എഫ് എം ഗെ എഹു തെരിന വരം ഉഫാവരി വകുത് കൊളക്കം എതുമും ഓഡിയോ വാഹകയാക്കു മി ബദ്ദ കൊല്ലി ഐഷത് സൈന ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗൊൺമെ മിഹാർ മിഗെനസ് തെമു അണ്ണനി ഹുരിമെ തിയഹ്യാലുഗ മി ഹഫ്താഗ മിഗെനസ് തെനി മി വാഹകയഗെ അവ്വണ ബൈ മി വാഹക ഹദിയ കൊഫാവണി മുതഹർ ഇബ്രാഹിം മുത സമു സീനു ഹിതദു വാഹക ഉഷാളാദേണി ആഷിത അബ്ദുൽ കരീം ഹുരിമെ തിയഹ്യാലുഗ